ജരിഞ്ഞം ഉഞ്ഞിൽ മൗണ്ടി ഹേവലം ബർഖൽ മബൂതി ഗരമം ഹിമജിസേല മതാം ndaysan tayema jar bayman jar fegal makor.